0: ഒടി കസന്താദ്യത്തെ പക്ഷോടി محبت
1: ضرور ادھر تب لکھی ماں خا بکیشا.